ആരംഭിച്ചതാണെങ്കിൽ കാണിക്കണം പാടുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന ഇവർക്ക്.